0: Hey, hi, hello, good morning, my dear and dearest beautiful listeners. Yes, you guys are listening to my radio 90FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷി മിറയും ഇവിടെ പ്രസന്റ് ആണ്. യെസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ പ്രഭാതം എല്ലാവരും സെറ്റായിട്ട് ഉഷാറായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഡെയിലി മോട്ടിവേഷണൽ കോട്ടിലോട്ട് നമുക്ക് കടക്കാട്ടോ.
1: ഒരു ദിവസം ഒരു പയ്യൻ ഒരു നായ കല്ലെറിയാം, അപ്പൊ ഈ നായ റിയാക്ട് ഒന്നും ചെയ്യുന്നില്ല. രണ്ടാമത്തെ ദിവസം വീണ്ടും കല്ലെറിയാം, അപ്പോഴും അത് മിണ്ടാത്ത പോലെ അവിടെ ഇരുന്നു. മൂന്നാമത്തെ ദിവസം ആകുമ്പോ കുറച്ചും കൂടെ ശക്തിയിൽ എറിയാണ്. നാലാമത്തെ ദിവസമായപ്പോ ഈ നായ പ്രതികരിച്ചു. കാര്യം എത്രയെന്ന് വെച്ചിട്ട് അത് സഹിക്കുക. നാലാമത്തെ ദിവസമായപ്പോ ഈ നായ തിരിച്ച് ഈ പയ്യനെ കടിച്ചു. ഇത് കണ്ടു നിന്ന ആളുകളൊക്കെ കൂടി ഈ നായയെ അങ്ങ് അടിച്ചു കൊല്ലുവാണ്. എന്താണ് യാഥാർത്ഥ്യം ഒന്നും അവർ അറിഞ്ഞിട്ടില്ല. നായ അടിച്ചു കൊല്ലുക, കാര്യം നായക്ക് പേയ ഇളകിയെന്ന് എല്ലാരും പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആർട്ട് ഓഫ് റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയുന്നത്. പലപ്പോഴും മനുഷ്യരുടെ ഇടയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ റിയാക്ട് ചെയ്യുന്നതിന് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്, അതിന്റെ പിന്നിലുള്ള ആക്ഷൻ ആരും ശ്രദ്ധിക്കാറില്ല. എന്തുകൊണ്ട് അവൻ ഇത്രയും ഹാർഷായിട്ടോ അല്ലെങ്കിൽ ഇത്ര സ്ട്രോങ് ആയിട്ടോ ചില സാഹചര്യങ്ങളിൽ പ്രതികരിച്ചു എന്ന് ആരും നോക്കാറില്ല.
0: സത്യമല്ലേ പറഞ്ഞത്? എന്തായാലും നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച്. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukunam.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ കോട്ടിൽ പറഞ്ഞ പോലെ തന്നെ, മനുഷ്യരുടെ ആക്ഷൻ മാത്രമേ ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ, ആ അല്ലെങ്കിൽ മനുഷ്യരുടെ റിയാക്ഷൻ മാത്രമേ ആൾക്കാർ ഇങ്ങനെ ഫോക്കസ് ചെയ്യുള്ളൂ, എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ഒരു റിയാക്ഷൻ നടത്തിയത് എന്നാരും ചിന്തിക്കില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഒരു മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ വരുന്നത്. സോ നമ്മൾ ഇനിയും മുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളൊന്ന് ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരാളൊന്ന് കരയുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുമ്പോഴോ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് അവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നൊരു മൊമെന്റിൽ ചിന്തിക്കുമ്പോൾ, നമുക്ക് അവരോട് ദേഷ്യത്തെക്കാൾ ഉപരി ഒരു എംപതി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാട്ടോ. അപ്പോൾ ഇനി മുതൽ മറ്റൊരാൾ നമ്മളുടെ അടുത്ത് ഏത് രീതിയിൽ റിയാക്ട് ചെയ്താലും നമ്മൾ അവരോട് കുറച്ച് എംപത്തറ്റിക് ആയിട്ട് പെരുമാറാനായിട്ടും അവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കാട്ടോ. തിരിച്ചു വരാം കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഉള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ് നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും പറയാറുണ്ട്, നിനക്ക് ഹൃദയമുണ്ടോ, ഹൃദയത്തിൽ അല്പം സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അവരോടായിട്ട് എനിക്ക് ചോദിക്കാനായിട്ടുള്ള SMS ക്വസ്റ്റ്യൻ ഇതാണ്, ഹൃദയത്തിന് എത്ര അറകളുണ്ട്? ഹൃദയത്തിന് എത്ര അറകളുണ്ട് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷെ മിറ ഒലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്കിന്ന് ഒരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. വർഷയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. വർഷയുടെ ഫ്രണ്ട് ആയിട്ടുള്ള കാത്രിന്റെ ബർത്ത്ഡേ ആണ്. സോ കാത്രിൻ, വിഷു എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് കാത്രിന്റെ ലൈഫിൽ എല്ലാം അടിപൊളിയാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്, ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. അപ്പൊ എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷെ മീറ.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: Hey, Vanamali. പ്രണയം കൊണ്ടു നനഞ്ഞ എൻ്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്, ഒരു ചുംബനത്തിനായി.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: യെസ്,
0: യാത്രകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് എന്തായിരിക്കും? ഒരു ട്രെയിൻ യാത്രയായിരിക്കും മിക്കവാറും. വിൻഡോ സീറ്റ്, പുറത്തെ കാഴ്ചകൾ, കയ്യിലൊരു ചായ, പിന്നെ യാത്രയുടെ ആ ഒരു പ്രത്യേക ഫീൽ. പക്ഷേ ട്രെയിൻ യാത്ര സ്ഥിരമായി ചെയ്യുന്നവർക്കറിയാം, ചിലപ്പോൾ യാത്രയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സമയമെടുക്കാറില്ലേ. ഇപ്പോഴിതാ കേരളത്തിലെ റെയിൽവേ യാത്രയെ കുറിച്ച് പ്രതീക്ഷ നൽകുന്നൊരു വാർത്തയാണ് ശ്രദ്ധ നേടുന്നത് കേട്ടോ. റെയിൽവേ പാതകളുടെ വികസനത്തോടൊപ്പം ചില പാതകളിൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാനുള്ള സാധ്യതയും പരീക്ഷണങ്ങളും വാർത്തയിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ, അപ്പോൾ യാത്രാ സമയം കുറയല്ലേ? അതെ, പക്ഷേ ട്രെയിൻ സ്പീഡ് കൂട്ടുക എന്നത് ആക്സിലേറ്റർ കൂട്ടുന്നത് പോലെ സിമ്പിൾ അല്ല കേട്ടോ. ട്രാക്ക് ക്വാളിറ്റി, കർവ്, ബ്രിഡ്ജസ്, സിഗ്നലിംഗ്, ലെവൽ ക്രോസിംഗ്, സേഫ്റ്റി സിസ്റ്റം, ഇതെല്ലാം ഹൈ സ്പീഡ് ഓപ്പറേഷന് അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇത്ര ഇമ്പോർട്ടന്റ് ആകുന്നത്. സ്പീഡ് കൂടുമ്പോൾ യാത്ര വേഗത്തിലാകുന്നത് മാത്രമല്ല കേട്ടോ, ടൈം മാനേജ്മെന്റിലും വലിയ മാറ്റം വരാം. ഓഫീസിലേക്ക് പോകുന്നവർക്ക് സ്റ്റുഡൻസിന് ഡെയിലി

കമ്മ്യൂട്ടേഴ്സിന്, ലോങ് ഡിസ്റ്റൻസ് പാസഞ്ചേഴ്സിന് എല്ലാവർക്കും യാത്രാ സമയം കുറയ്ക്കുന്നത് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ റെയിൽവേ യാത്രയുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം? ഫാസ്റ്റ് ആയിരിക്കണം, കംഫർട്ടബിൾ ആയിരിക്കണം, അതിലും പ്രധാനമായി സേഫ് ആയിരിക്കണം. അങ്ങനെ ഒരു റെയിൽവേ ജേണിക്കായി കാത്തിരിക്കാട്ടോ. കുറച്ച് പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു ജില്ല കഴിഞ്ഞാൽ അടുത്ത ജില്ല, പിന്നെ അടുത്തത്, അങ്ങനെ നീളുന്നു യാത്രകൾ. അതുകൊണ്ട് തന്നെ റെയിൽവേ കണക്ടിവിറ്റി നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കേട്ടോ. നൽകിയിരിക്കുന്ന വാർത്തകളിൽ കേരളത്തിലെ റെയിൽവേ പാതകളുമായി ബന്ധപ്പെട്ട 4 പ്രധാന സെക്ഷനുകളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മാംഗ്ലൂർ ഷൊർണൂർ, ഷൊർണൂർ എറണാകുളം, എറണാകുളം കായംകുളം, കായംകുളം തിരുവനന്തപുരം, ഈ റൂട്ടുകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് റെയിൽവേ ഡെവലപ്മെന്റ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഒരു റൂട്ടിൽ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുമ്പോൾ അതിന്റെ ഗുണം ആ റൂട്ടിൽ മാത്രം ഒതുങ്ങുന്നില്ല, ട്രെയിൻ മൂവ്മെന്റ് കൂടുതൽ എഫക്റ്റീവ് ആക്കാനും യാത്രാസമയം മെച്ചപ്പെടുത്താനും കൂടുതൽ സുഗമമായി കണക്ടിവിറ്റി ഒരുക്കാനും അതിന് ഹെൽപ്പ് ആവട്ടും. നമ്മുടെ നാട്ടിൽ റോഡ് ട്രാഫിക് എത്രത്തോളം കൂടി വരുന്നുണ്ടെന്ന് നോക്കൂ. അത്തരം ഒരു സാഹചര്യത്തിൽ എഫിഷ്യന്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് വെറും പുതിയ ട്രാക്ക് എന്ന രീതിയിൽ മാത്രമല്ല, അത് നമ്മുടെ യാത്രയുടെ സ്പീഡിനെയും കൺവീനിയൻസിനെയും സമയത്തെയും ബാധിക്കുന്ന കാര്യമാണ്. നാളെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ റോഡാണോ ട്രെയിൻ ആണോ ഫാസ്റ്റർ എന്ന് ചിന്തിക്കുന്നിടത്ത് ട്രെയിൻ കൂടുതൽ അട്രാക്റ്റീവ് ഓപ്ഷൻ ആവണം. അതിനുവേണ്ടിയാണ് ഇൻഫ്രാസ്ട്രക്ചർ വികസനം. അപ്പോൾ റെയിൽവേയുടെ ഈ മാറ്റങ്ങൾ എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് കാത്തിരിക്കാം. അതുവരെ കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. 160 km/h ഈ നമ്പർ കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ വാവ് ഫാക്ടർ ഉണ്ടല്ലേ. നമ്മൾ സാധാരണ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ കാഴ്ചകൾ എത്ര വേഗത്തിലാണ് പിന്നിലേക്ക് പോകുന്നത്. ഇപ്പോഴിതാ ചില റെയിൽവേ സെക്ഷനുകളിൽ 160 km/h വരെ വേഗത കൈവരിക്കാനുള്ള പരീക്ഷണ ഓട്ടത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയട്ടെ, ഒരു ട്രെയിനിന്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ ട്രെയിൻ മാത്രം ഫാസ്റ്റ് ആയാൽ പോരാട്ടോ, ട്രാക്കും ഫാസ്റ്റ് ആവണം. അതായത് പാതയുടെ നിലവാരം, വളവുകളുടെ ഡിസൈൻ, ബ്രിഡ്ജസ്, സിഗ്നലിംഗ് സംവിധാനം, സേഫ്റ്റി അറേഞ്ച്മെന്റ്സ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അതിന് അനുയോജ്യമായിരിക്കണമെന്ന്. ഹൈ സ്പീഡ് റെയിൽവേ ഓപ്പറേഷനിൽ ഓരോ ചെറിയ കാര്യത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് റെയിൽവേ മോഡേണൈസേഷൻ എന്നത് വളരെ വലിയൊരു പ്രോസസ് ആണ് കേട്ടോ. നമ്മൾ പാസഞ്ചേഴ്സിന് അതിന്റെ ഫൈനൽ റിസൾട്ട് മാത്രമാണ് കാണുന്നത്. ട്രെയിൻ വേഗത്തിലെത്തി, പക്ഷെ അതിന്റെ പിന്നിൽ എഞ്ചിനീയേഴ്സ്, ടെക്നീഷ്യൻസ്, ട്രാക്ക് മെയിന്റനൻസ് ടീം, സിഗ്നലിംഗ് ടീം തുടങ്ങിയ നിരവധി പേരുടെ പ്രവർത്തനമുണ്ട്. ഇനി ഇമാജിൻ ചെയ്യൂ, ഇന്ന് ഒരു യാത്രയ്ക്ക് എടുക്കുന്ന സമയം ഭാവിയിൽ കുറച്ചുകൂടി കുറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം തന്നെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാൻ കഴിയും. എക്സ്ട്രാ ടൈം കിട്ടും, വെയിറ്റിംഗ് കുറയും, യാത്രയിലെ ഫാറ്റിഗ് കുറയും. പക്ഷേ ഒരു കാര്യം ഓൾവേസ് റിമെമ്പർ, സ്പീഡ് എത്രയായാലും സേഫ്റ്റി മുഖ്യം വിഹിലേ. ഫാസ്റ്റ് ട്രെയിൻ നമുക്ക് വേണം, പക്ഷേ അതിലും കൂടുതൽ സേഫ് ട്രെയിൻ ആണ് വേണ്ടത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്താണ് ഏറ്റവും വിലപ്പെട്ടത്? മണിയാണോ ഫ്യൂവലാണോ? എനിക്ക് തോന്നുന്നത് ടൈം എന്നാണ് കേട്ടോ. പോയ സമയം തിരികെ കിട്ടില്ലല്ലോ. അതിനാലാണ് എഫിഷ്യൻ്റ് റെയിൽവേ നെറ്റ്വർക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഡെവലപ്മെന്റിൽ ഇത്ര പ്രധാനപ്പെട്ടത്. കേരളത്തിൽ റോഡ് ട്രാഫിക്, പോപ്പുലേഷൻ ഡെസ്റ്റിനി, ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂട്ടിംഗ് ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ റെയിൽവേ ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷനാണ് കേട്ടോ. വാർത്തകളിൽ റെയിൽവേ റൂട്ടിന്റെ വികസനവും കൂടുതൽ വേഗത്തിലുള്ള ട്രെയിൻ ഓപ്പറേഷനുള്ള സാധ്യതകളുമാണ് ശ്രദ്ധേയമാകുന്നത്. ഒരു നല്ല റെയിൽവേ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം യാത്രക്കാരന് മാത്രമല്ല, സ്റ്റുഡൻസിന്, എംപ്ലോയീസിന്, ബിസിനസ് ട്രാവലേഴ്സിന്, ടൂറിസ്റ്റിന്, ഡെയിലി കമ്മ്യൂട്ടേഴ്സിന് എല്ലാവർക്കും ബെനിഫിറ്റ് ലഭിക്കും. ഒരു ട്രെയിൻ സമയത്തെത്തുന്നത് പോലും ഒരാളുടെ മുഴുവൻ ദിവസത്തെ ഷെഡ്യൂൾ മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിനെ നമ്മളൊരു ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റായി മാത്രം കാണരുത്. ഇത് ടൈം സേവിംഗ്, കണക്ടിവിറ്റി, പ്രൊഡക്ടിവിറ്റി, കൺവീനിയൻസ് ഇതെല്ലാം ഒരുമിച്ച് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. പക്ഷേ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ പാസഞ്ചർ ഫെസിലിറ്റീസിനും ഈക്വലി ഇമ്പോർട്ടൻസ് കിട്ടണം. ക്ലീൻ സ്റ്റേഷൻസ്, ക്ലിയർ അനൗൺസ്മെന്റ്സ്, പ്രോപ്പർ സീറ്റിംഗ്, അക്സസബിലിറ്റി, സേഫ്റ്റി ഇവയും ഒരു നല്ല റെയിൽവേ എക്സ്പീരിയൻസിന്റെ ഭാഗമാണ്. അപ്പോൾ ഫ്യൂച്ചർ റെയിൽവേ എങ്ങനെയായിരിക്കണം? ഫാസ്റ്റർ ട്രെയിൻ, ബെറ്റർ ട്രാക്സ്, സ്മാർട്ടർ സിസ്റ്റംസ്, ഹാപ്പിയർ പാസഞ്ചർ, അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. യാത്ര എവിടേക്കായാലും ജേണി കുറച്ചുകൂടി ഈസി ആവട്ടെ. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ട്രെയിൻ ജേണി എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഡെസ്റ്റിനേഷൻ ആണ് പ്രധാനമെങ്കിൽ ചിലർക്ക് ജേണി തന്നെയാണ് ഒരു എക്സ്പീരിയൻസ്. പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തു നിൽക്കുന്നത്, അനൗൺസ്മെന്റ് കേൾക്കുന്നത്, ട്രെയിൻ പതുക്കെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്, പിന്നെ സീറ്റിലിരുന്ന് വിൻഡോസിലൂടെ പുറത്തേക്ക് നോക്കുന്നത്, ഇതൊക്കെ നമ്മുടെ യാത്രയുടെ ചെറിയ ചെറിയ മെമ്മറീസ് ആണ്. പക്ഷേ ടെക്നോളജി മാറുമ്പോൾ യാത്രയുടെ രീതിയും മാറും. കേരളത്തിലെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ മോഡേണൈസ് ചെയ്യുന്നതിന്, ട്രെയിൻ സ്പീഡ് മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കേട്ടോ. നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് അനുസരിച്ച് ചില ഭാഗങ്ങളിൽ 160 km/h വരെ വേഗതയിൽ പരീക്ഷണോട്ടം നടത്താനുള്ള സാധ്യതയും ശ്രദ്ധേയമാണ്. അങ്ങനെ സ്പീഡ് കൂടുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ട്രാവൽ ടൈം കുറയുക. ഇന്നൊരു യാത്രയ്ക്കെടുത്തിരിക്കുന്ന സമയം കുറച്ചുകൂടി കുറയ്ക്കുകയാണെങ്കിൽ ആ സേവ്ഡ് ടൈം നമുക്ക് എന്തെങ്കിലും കാര്യത്തിനായി ഉപയോഗിക്കാം. പക്ഷേ റെയിൽവേ ഡെവലപ്മെന്റിന്റെ മറ്റൊരു പ്രധാന ഭാഗം കണക്ടിവിറ്റി ആണ്. മാംഗ്ലൂർ മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന പ്രധാന റെയിൽവേ കോറിഡോറിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമാകുമ്പോൾ ദീർഘദൂര യാത്രകൾക്ക് അത് ഗുണകരമാകാം. അങ്ങനെ നോക്കുമ്പോൾ റെയിൽവേ ഡെവലപ്മെന്റ് എന്നത് ഇന്ന് നടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാത്രമല്ല, നാളത്തെ യാത്രാ സംസ്കാരത്തിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. ഫ്യൂച്ചറിൽ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ലേറ്റ് ആയിരുന്നു എന്നല്ല, ഓൺ ടൈം ആയിരുന്നു, സ്മൂത്ത് ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു എന്നായിരിക്കട്ടെ. അങ്ങനെ ഒരു യാത്രയ്ക്കായി കാത്തിരിക്കാം. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

at that.

Yes, guys, welcome back to Morning Bell with me, Arshemi Rauli, on my radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന്റെ കാര്യം ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം ഇതാണ്, ഹൃദയത്തിന് എത്ര അറകളുണ്ട്? ഐ റിപ്പീറ്റ്, ഹൃദയത്തിന് എത്ര അറകളുണ്ട് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. സോ ഓൾമോസ്റ്റ് നമ്മുടെ PDA ഇങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനോട് വീണ്ടും വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി നമ്മളോട് അങ്ങനെ വിയേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നമുക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് അവർ നമ്മളോട് ദേഷ്യപ്പെട്ടത്, എന്തുകൊണ്ടാണ് ആ ഒരു മൊമെന്റിൽ അവർ കരഞ്ഞത് എന്നൊന്ന് അവരുടെ പേഴ്സ്പെക്റ്റീവിൽ അവരുടെ ആംഗിളിൽ ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ലൈഫ് ചുമ്മാ സെറ്റാണ്, ബ്യൂട്ടിഫുൾ ആണ്, അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ദിസ് ഈസ് യുവർ ഫേവറേറ്റ് ഷോ മോർണിംഗ് ബെൽ. ടാറ്റാ ബൈ ബൈ.

0: That's right. Just me.
1: My Radio 90 FM. கேட்டறிஞர் கூட்டுக்கூடம்.

ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറച്ച് കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളും സ്വല്പം മാജിക്കും സ്വല്പം ലോജിക്കും അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. ഇന്ന് ജൂൺ 15. ഇന്നത്തെ ദിവസത്തിന് നമ്മുടെയൊക്കെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമാണ്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് കാരണം എന്നുള്ളത് നമ്മുടെ പാരൻസ് ആണ്, ഗ്രാൻഡ് പാരൻസ് ആണ്. നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ജീവിക്കാനുള്ള കാരണം എന്നുള്ളത് അവരുടെ കഷ്ടപ്പാടാണ്, അവരുടെ സാക്രിഫൈസുകളാണ് അല്ലേ. എന്നിട്ടും പലയിടങ്ങളിലും ഈ വയോജനങ്ങൾ അല്ലെങ്കിൽ പ്രായമായവരെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മുതിർന്ന പൗരന്മാർ നേരിടുന്ന ചൂഷണങ്ങൾ, അവഗണനകൾ, അതിക്രമങ്ങൾ, ഇതിനൊക്കെ എതിരായിട്ട് സമൂഹത്തിൽ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ജൂൺ 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായിട്ട് വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. 2006 INPEA ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് എൽഡർ അബ്യൂസ് ഈ ഒരു ദിനാചരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2011 മുതൽ ഐക്യരാഷ്ട്ര സംഘടന ഇത് ഒഫീഷ്യൽ ആയിട്ട് ഏറ്റെടുത്തു. മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം, സാമ്പത്തികമായിട്ടുള്ള ചൂഷണം, അവഗണന, ഒറ്റപ്പെടുത്തൽ, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഇന്നത്തെ ഈ ഒരു ലോകത്ത് വയോജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രായമായവരിൽ കാണപ്പെടുന്ന പോഷകാഹാരത്തിന്റെ കുറവും ശുചിത്വമില്ലായ്മ, ഒരു കാര്യമില്ലാത്ത ഭയം, ആങ്സൈറ്റി, മുറിവുകള്, ഇതൊക്കെ പീഡനത്തിന്റെയോ അവഗണനയുടെയോ ഒക്കെ ലക്ഷണങ്ങളാവാമെന്നാണ് പറയുന്നത്. 2026 ഈ ഒരു ഡേയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തീം എന്നുള്ളത് ബിയോണ്ട് അവയർനെസ് മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നുള്ളതാണ്. ഒരു അവയർനെസിനേക്കാളും അപ്പുറമായിട്ട് വയോജന പീഡന പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. അതിന് നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഭരണകൂടവും ഉത്തരവാദിത്വം നിറഞ്ഞവരാണ്, ഉത്തരവാദിത്വം ഉള്ളവരാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പകർച്ചവ്യാധികളുടെ സമയമാണല്ലേ. ഈ പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം കോഴിക്കോടാണ്. നിപ്പ വൈറസ് ബാധ വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം പേര് സമ്പർക്ക പട്ടികയിലും കാര്യങ്ങളിലുള്ള കാരണം തന്നെ കുറച്ച് റിസ്കിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിപ്പ കുറച്ചു കാലമായിട്ട് കേരളത്തിന് ഇടയ്ക്കിടയ്ക്ക് ഭീഷണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു ഡിസീസിന്റെ സ്പ്രെഡിങ് തടയാനായിട്ട് കുറെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ വൺസ് ഇത് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് നിപ്പയുടെ പ്രതിരോധങ്ങൾ. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കൊക്കെ ശേഷം. നിപ്പയുടെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നിപ്പയുടെ കാര്യമാണല്ലേ. മലേഷ്യയിലെ നിപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് നിപ്പ എന്നുള്ള പേരിൽ ആ വൈറസ് അറിയപ്പെടാൻ തുടങ്ങിയിരിക്കണേ. ഹെനിപ്പ വൈറസ് ജെനിസിലെ പാരമിക്സോ വിറീഡെ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസുകളാണ് ഇത്ര ഈ നിപ്പ. ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കുന്ന റെറ്റോപ്പസ് ജെനിസിലുപെട്ട 4 തരം വവ്വാലുകളാണ് ഇനിപ്പ വൈറസിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പ്രെഡിംഗ് ഏജൻസ്. ലോകത്ത് ആദ്യമായിട്ട് മലേഷ്യയിലാണ് ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലേഷ്യയിലെ വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും തുടർന്ന് മനുഷ്യരിലേക്കുമാണ് ഈ രോഗം പടരത്രേ. നമ്മുടെ ഹാർട്ടിനെയും അതുപോലെ തന്നെ ബ്രെയിനെയും ഇത് എഫക്ട് ചെയ്യുമ്പോഴാണ് മരണകാരനായിട്ട് മാറുന്നത്. പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ വേഴ്സ് കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഒരു രോഗത്തിന്റെ സ്വഭാവം. നിപ്പയെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് കുറേ അധികം കരുതലുകൾ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

Once again, welcome back to the show Magic Logic. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നിപ്പ വൈറസിന്റെ കാര്യമായിരുന്നു അല്ലെ. ഈ നിപ്പയുടെ ലക്ഷണങ്ങൾ എന്താന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സാധാരണയായിട്ട് നിപ്പ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ആ ഒരു ഇൻഫെക്ഷന്റെ ഫസ്റ്റ് സിംപ്റ്റം എന്ന് പറയുന്നത് നല്ല ഉയർന്ന ശരീര താപനിലയാണ്. കൂടെ തന്നെ നല്ല രീതിയിലെ തലവേദന ഉണ്ടാവും. കാലക്രമേണ അതിന്റെ ഒരു ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി വരുകയും ചെയ്യും. ജോയിന്റ്സിലുള്ള പെയിനും അതുപോലെ മസിൽ പെയിനും എപ്പോഴും പനിയുടെ പോലെയുള്ള ലക്ഷണങ്ങളും ആയിട്ടും വിവരിക്കപ്പെടുന്നുണ്ട്. നിപ്പ തലച്ചോറിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് എൻസെഫലൈറ്റിസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇത് ഒരു അപസ്മാരത്തിന്റെ കണ്ടീഷനിലേക്കൊക്കെ എത്തിക്കും അത്രേ. അത് മാത്രമല്ല നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, ഡ്രൈ കഫ് ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. തൊണ്ടയിൽ ഇങ്ങനെ വേദന അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. പലപ്പോഴും ബ്രീത്തിങ് ഇഷ്യൂസും ഇതിന്റെ കൂടെ കാണപ്പെടാറുണ്ട്. ബ്രെയിനെ ഡയറക്റ്റ് ഇത് എഫക്ട് ചെയ്യുന്നത് തന്നെ കോമ കണ്ടീഷനിലേക്കൊക്കെ എത്തിക്കും എന്നാണ് പറയുന്നത്. ഉയർന്ന രീതിയിലും മരണനിരക്കുള്ള അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണ് നിപ്പ എന്ന് പറയുന്നത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടെറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നിപ്പയെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളായിരുന്നു അല്ലെ. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ എന്തെങ്കിലും ഒരു പോർഷൻസ് അല്ലെങ്കിൽ അവരുടെ വിസർജ്യം അതെന്തെങ്കിലും മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാലാണ് അത്ര ഈ ഒരു അസുഖം ഉണ്ടാവുക. ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിവിധി. ഫോർ എക്സാമ്പിൾ, വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്നും തുറന്ന കലങ്ങളിൽ ശേഖരിക്കുന്ന കള്ളൊക്കെ ഒഴിവാക്കുക, വവ്വാലുകൾ കടിച്ചിട്ടുള്ള ചാമ്പയ്ക്ക, പേരയ്ക്ക, മാങ്ങ അതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒഴിവാക്കുക. രോഗം ബാധിച്ചിട്ടുള്ള വ്യക്തിയിൽ നിന്ന് രോഗം പകരാതിരിക്കാൻ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. രോഗിയായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഒക്കെ ഉണ്ടായതിനു ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. പേഷ്യന്റുമായിട്ട് 1 മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും പേഷ്യന്റ് കിടക്കുന്ന സ്ഥലത്ത് നിന്നും അകലം പാലിക്കുകയും ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. പേഷ്യൻസിന് പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഐറ്റംസും പ്രത്യേകം കീപ്പ് ചെയ്യുക, പ്രത്യേകം അവരെ കൊണ്ട് അത് ഉപയോഗിക്കുക. നമ്മൾ ആരും അത് ചെയ്യാനോ തൊടാനൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. അവരെ ക്ലോസ് ആയാലും എല്ലാം പ്രത്യേകം കഴുകുകയും ഉണക്കുകയൊക്കെ ചെയ്ത് മാറ്റി വെക്കുക. സപ്പോസ് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങളായിട്ട് വരുന്ന എല്ലാ രോഗികളെയും ഐസൊലേഷൻ വാർഡിലാണ് പ്രവേശിപ്പിക്കുക. അപ്പോ ആ ഒരു ഏരിയയിലേക്ക് വല്ലാതെ അടുക്കാനായിട്ട് നിൽക്കണ്ട. രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും അവരെ ട്രീറ്റ് ചെയ്യുമ്പോഴായാലും ഇപ്പോ മെഡിക്കൽ ഫീൽഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മാസ്കും ഗ്ലൗസും ഒക്കെ യൂസ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ശുചിത്വം കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഒരു റെമഡി. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: വേസ്റ്റ് തുണികളെ കൊണ്ട് ചുറ്റുപാടും നിറഞ്ഞിരിക്കുമ്പോൾ ആ വേസ്റ്റ് തുണികളെ റീസൈക്ലിംഗ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും നമ്മൾ ശ്രമിക്കാറുണ്ടല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. അങ്ങനെ വേസ്റ്റ് തുണികളിൽ നിന്ന്, അല്ലെങ്കിൽ വേണ്ടാത്ത പഴയ തുണിത്തരങ്ങളിൽ നിന്ന് പുതിയ ട്രെൻഡി ഐറ്റംസ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആ ഫാഷൻ ലോകം കീഴടക്കിയിട്ടുള്ള ഒരു കൊച്ചുമിടുക്കിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആളുടെ സ്റ്റാർട്ടിങ് അച്ഛൻ്റെ പാൻസിനെ 3/4 ആക്കിയിട്ട് ബാക്കി തുണിയെടുത്ത് ക്രോപ്പ് ടോപ്പ് തയ്ച്ചുകൊണ്ടായിരുന്നു കേട്ടോ. അതും 6ാം ക്ലാസ്സിൽ. അന്ന് അപ്സൈക്ലിംഗ് എന്താണെന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്താണെന്നോ ഒരു എത്തും പിടിയില്ലാത്ത സമയം. എന്നാൽ ആൾ ഇന്ന് ഇൻസ്റ്റഗ്രാമിലെ കോസ്റ്റ്യൂം അപ്സൈക്ലിങ്ങിൻ്റെ ഗുരുവാണ്. വയനാട് സ്വദേശിനിയായിട്ടുള്ള MS ഗോപിക അന്നത്ര കാര്യമാക്കിയില്ല എന്നുണ്ടെങ്കിലും 2019 റിലേറ്റീവിൻ്റെ മാരേജിന് ആള് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത ഗൗണിലാണ് സംഭവം ക്ലിക്ക് ചെയ്ത്. അപ്പോഴും ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്നുള്ളൊരു അതേ മനോഭാവമായിരുന്നു കേട്ടോ നമ്മുടെ ഗോപികയ്ക്ക്. കാരണം ആള് ഫാഷൻ ഡിസൈനിങ് പോയിട്ട് ഒരു രീതിയിലുള്ള ഡിസൈനിങ്ങും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം സ്വന്തം തലയിൽ ഒതുക്കുന്ന ബുദ്ധി മാത്രമായിരുന്നു. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം ഗോപികയുടെ ട്രാഷ് ടു ട്രഷർ വിശേഷങ്ങളുമായിട്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കഴിഞ്ഞ വർഷമാണ് ഗോപിക കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമില്. അച്ഛന്റെ മുണ്ടും അമ്മയുടെ പഴയ നൈറ്റിയും ടോപ്പുകളും ഒക്കെ ഫ്രോക്കുകളാക്കുന്ന ഒരു വിദ്യയിൽ തുടങ്ങിയ ഗോപിക ഇപ്പോ എത്തി നിൽക്കുന്നത് വലിയ നിലയിലാണ് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണ്. മില്യൺ കണക്കിന് വ്യൂസ് ആണ് ഗോപികയുടെ ഓരോ വീഡിയോസിനും റീൽസിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ വ്യൂസ് കൊടുക്കുക മാത്രമല്ല കേട്ടോ, ഡിസൈനുകളും അതൊക്കെ നിർമ്മിക്കാനുള്ള തുണിത്തരങ്ങളും ആയിട്ട് ഈ ഒരു പ്രൊഫൈലിന്റെ ഉടമയെ തേടിയിട്ട് എല്ലാവരും വയനാട്ടിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് ആളിപ്പോ നമ്മുടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടേ. സ്വന്തം സ്റ്റൈലില് ഡിസൈനിങ് ഒന്നും പഠിക്കാണ്ട് പുത്തൻ പുതിയ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. സിനിമയിലേക്കും സീരിയലിലേക്കും ഒക്കെ കോസ്റ്റ്യൂം തയ്യാറാക്കാൻ വേണ്ടിയിട്ടും കുറെ അധികം അവസരങ്ങൾ നമ്മുടെ ഗോപിക കുട്ടിയെ തേടി എത്തിയിട്ടുണ്ട്. എന്നാലും അതൊക്കെ ഇപ്പൊ മാറ്റി നിർത്തിയിട്ട് ഈ പോളിടെക്നിക് പഠിക്കാത്തതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നിട്ട് പഠിക്കുകയാണ് ആള്. പഠനത്തിന്റെ ഇടയിലും ആളുടെ വർക്കുകൾ വിട്ടു കളയുന്നില്ല. ഇപ്പൊ ഇതാ ലോകകപ്പിന്റെ ആവേശം കൂട്ടാൻ വേണ്ടിയിട്ട് ജേഴ്സി കൂടി അപ്സൈക്കിൾ ചെയ്തിട്ട് ആള് പുതിയ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഇഡ്ലി 65-ക്കും ചില്ലി ഇഡ്ലിക്കും അതുപോലെ ഇഡ്ലി ഉപ്പുമാവിനും ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ദാ ഇപ്പൊ പുതിയൊരു സാധനം വന്നിരിക്കുകയാണ് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ കൊത്ത് പൊറോട്ട സ്റ്റൈലില് എഗ്ഗ് കൊത്ത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന കാര്യമാണ്. സംഭവമാണെങ്കിലും ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ എന്നും ഈ ഇഡ്ലിയും സാമ്പാറും ചട്നിയും കഴിച്ച് മടുത്തവർക്ക് ഇഡ്ലിയുടെ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ. ഇത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 3-4 ഇഡ്ലിയും അതിന്റെ കൂടെ തന്നെ 3-4 മുട്ട നല്ലപോലെ കുരുമുളകും ഉപ്പും ചേർത്ത് അടിച്ചെടുത്തതും കൂടിയിട്ട് ഒഴിക്കുക. ഇതെല്ലാം കൂടിയിട്ട് ചിക്കി ചിക്കി എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, മല്ലിയില, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ കൂടി ചേർത്ത് അങ്ങോട്ട് സെറ്റാക്കി റോസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ എഗ്ഗ് കൊത്ത് ഇഡ്ലി റെഡിയാണ് കേട്ടോ. എഗ്ഗ് കൊത്തു പൊറോട്ട കഴിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം എന്തായാലും ഇഷ്ടപ്പെടും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

0: Once again, welcome back and very, very, very good afternoon, dear listeners. Kate വന്നിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറച്ചധികം വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദ കറക്റ്റ് 1 ആവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റാ ബൈ ബൈ പറയാറായി. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയൂലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ പാരന്റ്സിന്റെയും ഗ്രാൻഡ് പാരന്റ്സിന്റെയും ഒക്കെ കാര്യം. കൂടെ ഉള്ളപ്പോ നമുക്ക് അവരുടെ വില മുഴുവനായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. എന്നാൽ അവരുടെ കഷ്ടപ്പാടും അവരുടെ സഹനവും അതുപോലെ അവരുടെ സാക്രിഫൈസുകളുമാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ ബാക്കിലുള്ള ഒരു രഹസ്യം എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാല് പിന്നെ അവരുടെ ഒരു വില മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവരൊരിക്കലും നമ്മളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണില്ല, പകരം അവർക്ക് വേണ്ടത് കുറച്ച് സ്നേഹമാണ്, കുറച്ച് പരിഗണനയാണ്. പ്രായമാവുന്ന സമയത്ത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷനിലൊന്നും എത്തിക്കാണ്ട് അവരെ നല്ല പോലെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ഒരു കെയർ കൊടുത്തുകൊണ്ട്, ഒരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാല് അവര് നമുക്ക് തന്ന സന്തോഷങ്ങൾക്ക് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ അത്. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ ചുറ്റുമുള്ള പ്രായമായവരെ ഒന്ന് കൺസിഡർ ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ, ഇറ്റ്സ് മീ ആർജി അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 to 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

തന്നെ നിനക്ക് വേണ്ടി എൻ്റെ അമ്മ സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഡബിൾ ആണ് എന്ന് തന്നെ പറയാം. ഈ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു സ്പെഷ്യൽ എനർജി ആണല്ലേ. എന്തായാലും ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂട്ടുകാരത്തിൻ്റെ അമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നോ കുറച്ച് പേർക്കൊക്കെ ഇത് റിലേറ്റബിൾ ആയിരിക്കുള്ളൂ എന്ന്. എന്തായാലും ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ വേഗം പോയി കഴിച്ചിട്ട് വരട്ടോ. സൈഡിനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷി ദിരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: കാഴ്ചാതെ പാനില.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഞാൻ ആലോചിക്കായിരുന്നു ഈ കോൺഫിഡൻസിനെ കുറിച്ചിട്ട്. കോൺഫിഡൻസ് പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഇതിന്റെ ഒരു റിമോട്ട് മറ്റുള്ളവരുടെ കൊടുക്കാറുണ്ട്. ആരെങ്കിലും വന്ന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നല്ല സന്തോഷം നമ്മൾക്ക് തോന്നുന്നല്ലേ. ഹാഹാ, അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് വരും. പക്ഷെ അതേസമയം ആരെങ്കിലും നമ്മളെ കളിയാക്കിയാലോ, നിനക്കിത് ചെയ്യാൻ അറിയില്ലേ, നീ ഇത്ര നന്നല്ല എന്നൊക്കെ ആരെങ്കിലും വന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ തന്നെ അത് സംശയിക്കാൻ തുടങ്ങും അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കോൺഫിഡൻസ് കുറയാനുള്ള മറ്റൊരു വലിയ കാരണമാണ് കമ്പയർ. നമ്മൾ ഒരാളായിട്ട് കമ്പയർ ചെയ്യുന്നത്, മറ്റൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവുകളെ നമ്മൾ അവിടെ ചെറുതായി കാണാൻ തുടങ്ങുമല്ലേ. പക്ഷേ എല്ലാവർക്കും ഒരേ കഴിവുണ്ടായിരിക്കണം എന്നില്ല. ഒരാൾ ചിലപ്പോൾ നന്നായി പാടും, മറ്റൊരാൾ നന്നായി വരയ്ക്കും. ഇപ്പോൾ വേറൊരാൾ സ്പോർട്സിലായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടൊക്കെ തന്നെ മറ്റൊരാൾ നമ്മളേക്കാൾ മുന്നിലെത്തിയെന്ന് തോന്നിയാൽ അത് നമ്മൾ പിന്നിലായതുകൊണ്ടല്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ വഴിയിലാണ് വളരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, കോൺഫിഡൻസ് ഉണ്ടാക്കാൻ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല കേട്ടോ. ഒരു തെറ്റ് പറ്റിയാൽ, ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ, ഒരു കോമ്പറ്റീഷനിൽ തോറ്റുപോയാൽ അത് നമ്മുടെ കഴിവിൻ്റെ അവസാനമല്ല. ഇതിപ്പോൾ ശരിയായില്ല, അടുത്ത തവണ കുറച്ചുകൂടി നന്നായി ചെയ്യാനായിട്ട് പറ്റും എന്ന് ചിന്തിക്കാനും പറ്റണം നമ്മൾക്ക്. അതാണല്ലോ ഈ യഥാർത്ഥ കോൺഫിഡൻസ്. മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിന് മുൻപ് നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ കോൺഫിഡൻസ് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കേണ്ടതില്ല. നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുക, നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക, മറ്റുള്ളവരുമായി നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. കാരണം ഈ കോൺഫിഡൻസ് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്നല്ല, എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ പോലും പഠിച്ചു ചെയ്യാൻ ഞാൻ ശ്രമിക്കും എന്ന വിശ്വാസമാണല്ലേ. അതാണ് നമ്മൾ ഓരോ ദിവസവും കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഇത് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുള്ള പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരാജ് ചാനക്കിയാണ്. ദേ ഞാൻ അങ്ങനെ സമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യവുമായി എത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരോട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നെനിക്കറിയാം. സോ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാമല്ലേ. നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം, ഹൃദയത്തിന് എത്ര അറകളുണ്ട്? ഹൃദയത്തിന് എത്ര അറകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ് രാജ്യാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സ്കൂൾ കാലത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ആരായിരുന്നു? ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന ആ കൂട്ടുകാരൻ, എല്ലാവരെയും ചിരിപ്പിച്ചിരുന്ന ആ ഒരാൾ, ടീച്ചർ വരുമ്പോൾ പെട്ടെന്ന് നിശബ്ദരാകുന്ന ആ ഒരു ക്ലാസ്, ഇന്റർവെൽ ബെൽ കേൾക്കാൻ കാത്തിരിക്കുന്ന ആ നിമിഷങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു പക്ഷേ നിങ്ങളുടെ ആദ്യത്തെ ക്രഷ് പോലും ആ ക്ലാസ് മുറിയിൽ തന്നെയായിരിക്കും. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, സ്കൂൾ ജീവിതം വീണ്ടും ഒരിക്കൽ കൂടി ജീവിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ തിരികെ പോകോ? എനിക്ക് തോന്നുന്നു നമ്മളിൽ പലരും പോകും അല്ലേ. കാരണം സ്കൂൾ ജീവിതം അവസാനിച്ചാലും അവിടെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളും കുസൃതികളും പ്രണയങ്ങളും ഓർമ്മകളും ഒരിക്കലും അവസാനിക്കുന്നില്ല. അത്തരത്തിൽ നമ്മുടെ സ്വന്തം സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോകുന്ന ഒരു സിനിമയെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇന്ന് പറയുന്നത്. ഏതാണെന്നല്ലേ, തണ്ണീർ മത്തൻ ദിനങ്ങൾ. ഇത് വെറും ഒരു സിനിമയല്ലേ, നമ്മൾ ഒരിക്കൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഒരു ചെറിയ ഓർമ്മപ്പെട്ടിയാണ്. ഈ സിനിമ കാണുമ്പോൾ ചില രംഗങ്ങൾ നിങ്ങൾ ചിരിക്കും, ചില രംഗങ്ങളിൽ പറയും ഇത് ഞങ്ങളുടെ ക്ലാസ്സിലും നടന്നിട്ടുണ്ട് എന്ന്. ചില കഥാപാത്രങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ പോലെ തോന്നും, ഒരുപക്ഷെ നിങ്ങളെ തന്നെ കാണുന്നത് പോലെയും തോന്നുന്നല്ലേ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ ഒരു ഭൂവിയിലേക്ക്, ആ ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാം. അതിനു മുൻപ് മധുരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ വാർഡുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ് രാജ്യാണ്.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനക്കിയാണ്. നമ്മളൊരു സിനിമ കാണുമ്പോൾ വെറുതെ ഒരു കഥ കാണുന്നത് പോലെയല്ലേ, ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ചില ഏടുകൾ വീണ്ടും തുറക്കുന്നത് പോലെയാണ്. ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ അയ്യോ ഇത് ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സീന് കാണുമ്പോൾ ഇതുപോലൊരു സംഭവം ഞങ്ങളുടെ ക്ലാസ്സിലും ഉണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഫീൽ ആണല്ലേ ഈ ഒരു സിനിമ നമ്മളിൽ ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ കാണുന്നത് വലിയ സംഭവങ്ങളൊന്നുമല്ല, നമ്മുടെ തന്നെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ.

സംസാരങ്ങളാണ്. കൂട്ടുകാരോടൊപ്പം ഉള്ള ആ വെറുതെയുള്ള സംസാരങ്ങളും ക്ലാസ്സിൽ ഒളിച്ചിരുന്ന ചിരിച്ച നിമിഷങ്ങളും ടീച്ചറിനെ പേടിച്ചിരുന്ന സമയങ്ങളും എക്സാം വരുമ്പോൾ ആ ഒരു ടെൻഷനും അതിൻ്റെ ഇടയിൽ എവിടെയോ പതിഞ്ഞു പോയ ഒരു ചെറിയ പ്രണയവും ഇതൊക്കെ നമ്മൾ മറന്നെന്ന് കരുതിയാലും ഒരു സിനിമയ്ക്ക് അതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ കഴിയുമല്ലേ. അതുകൊണ്ട് തന്നെ തണ്ണീർമത്തൻ ദിനങ്ങൾ കാണുമ്പോൾ നമ്മളൊരു കഥയുടെ പുറകെ പോകുന്നതായി തോന്നില്ല, നമ്മൾ തന്നെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ പുറകെ പോകുന്നതായിട്ടാണ് തോന്നുക. ഒരു കാലം തിരിച്ചു കിട്ടാത്തൊരു നിമിഷം പക്ഷേ ഓർമ്മകളിലൂടെ വീണ്ടും അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാലം. അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു കുറെ ചിരികളുണ്ട്, കുറെ കുസൃതികളുണ്ട്, കുറെ സൗഹൃദങ്ങളുണ്ട്, ഒരു പക്ഷേ പറയാതെ പോയ കുറച്ച് ഇഷ്ടങ്ങളും ഉണ്ട് അല്ലേ. അപ്പൊ ഞാൻ ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ സ്കൂൾ കാലത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിങ്ങൾ എന്താണ്? ഫ്രണ്ട്സിനെയാണോ, ക്ലാസ് റൂം ആണോ, ഫസ്റ്റ് ലവ് ആണോ, അതോ ഒന്നും കാരണമില്ലാതെ ചിരിച്ചിരുന്ന ആ ദിവസങ്ങളാണോ? എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞു വന്നപ്പോ നിങ്ങളും ആ ഒരു പഴയകാല ഓർമ്മകളിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ ഒരു ഓർമ്മകൾ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതോ മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാരക്കിയാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ് രാജശ്വാനക്കിയാണ്. സിനിമകൾ നമ്മൾ ഓർത്തു വയ്ക്കുന്നത് പലപ്പോഴും അതിന്റെ കഥ കൊണ്ടായിരിക്കും അല്ലേ? പക്ഷെ ആ കഥയ്ക്കുള്ളിലെ ചില ബന്ധങ്ങളാണ് നമ്മളെ അതിനോട് കൂടുതൽ അടുപ്പിക്കുന്നത്. നമ്മുടെ തണ്ണീർമത ദിനങ്ങളും അങ്ങനെ തരികയാണല്ലേ. പുറമേ നോക്കുമ്പോൾ വളരെ സിമ്പിളായ ഒരു സ്റ്റോറി പോലെ തോന്നുമെങ്കിലും പക്ഷെ കഥ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കഥാപാത്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും അവരുടെ ചെറിയ ചെറിയ മൊമെന്റ്സും അതൊക്കെ കൂടി ചേരുമ്പോഴാണ് ആ ഒരു സിനിമയ്ക്ക് യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാകുന്നത്. പ്രധാനമായും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിനൊപ്പം ഓരോ ക്യാരക്ടറിനുള്ള ഒരു പേഴ്സണാലിറ്റി, ആരാണ്, എങ്ങനെയുള്ളതാണ്, ആരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ ഇടയിലുള്ള ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ചെറിയ തമാശകളും ഇമോഷണൽ മൊമെന്റ്സും ഇതൊക്കെയാണല്ലേ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ വലിയൊരു സംഭവം തന്നെ ഒന്നും വേണ്ട, രണ്ട് ക്യാരക്ടർ തമ്മിലുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ മതി. അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതുപോലെ ഒരാൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നല്ലോ എന്ന്. അതുപോലെ തന്നെ ചില റിലേഷൻഷിപ്പ് കാണുമ്പോൾ നമ്മൾ സിനിമയേക്കാൾ കൂടുതൽ കാണുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിലെ ചില ബന്ധങ്ങളെയാണല്ലേ. അതാണ് ഈ സിനിമയുടെ സ്റ്റോറി ലൈനിന്റെ പ്രത്യേകത. കഥ എന്താണ് എന്ന് മാത്രം പറയുകയല്ല, ആ കഥയ്ക്കുള്ളിൽ കഥാപാത്രങ്ങൾ തമ്മിലുണ്ടാകുന്ന കണക്ഷനാണ് നമ്മളെ സിനിമയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ വെറും ഒരു കഥയായി കാണാൻ പറ്റില്ല. ഓരോ ക്യാരക്ടറിന്റെ ജേണിയിലൂടെ ഓരോ റിലേഷൻഷിപ്പിലൂടെയും നമ്മളും ആ ഒരു കഥയുടെ ഒരു ഭാഗം പോലെയാണല്ലേ. എന്തായാലും നമ്മുടെ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ് രാജശ്വാനക്കിയാണ്.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശ്വാനക്കിയാണ്. തണ്ണീർ മത്ത ദിനങ്ങൾ ഒരു സാധാരണ സ്കൂൾ ലൈഫ് സിനിമയായി തോന്നിയാലും ഫ്രണ്ട്ഷിപ്പ്, ഫസ്റ്റ് ലവ്, ടീനേജ് ഇമോഷൻസ്, ടീച്ചേഴ്സ്, ഫാമിലി എന്നിവ വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള മലയാള സിനിമയാണല്ലേ. ജെയ്സന്റെയും കീർത്തിയുടെയും ജീവിതത്തിലൂടെ കൗമാരക്കാലത്തെ ചെറിയ സന്തോഷങ്ങളും പ്രശ്നങ്ങളും സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. ഈ സിനിമയുടെ പ്രധാന മോറൽ എന്നത് ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളാണ് പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന മനോഹരമായിട്ടുള്ള ഓർമ്മകളായി മാറുന്നത്. അതുപോലെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ വിലയും ഫസ്റ്റ് ലവിന്റെ നിഷ്കളങ്കതയും തെറ്റുകളിൽ നിന്ന് പഠിച്ച് മെച്ചുവർ ആകേണ്ട പ്രാധാന്യവും സിനിമയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ. അതോടൊപ്പം മറ്റുള്ളവരെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാതെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണമെന്നും സിനിമയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനമായി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തണ്ണീർ മത്ത ദിനങ്ങൾ നമ്മളോട് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്കൂൾ ലൈഫിലെ ചെറിയ നിമിഷങ്ങളെ ആസ്വദിക്കുക, അതുപോലെ തന്നെ നല്ല സൗഹൃദങ്ങളെ വിലമതിക്കുക, തെറ്റുകളിൽ നിന്ന് പഠിക്കണം. കാരണം ഈ തിരികെ പോയ ദിവസങ്ങളിൽ നമുക്ക് ഇനി തിരിച്ചു പിടിക്കാനായിട്ട് പറ്റില്ലല്ലേ. സോ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സിനിമ കാണാത്തവരായിട്ട് അങ്ങനെ ആരും കാണും എന്ന്. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശ്വാനക്കിയാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജിയാണ്.
1: ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കുള്ളൂ നമ്മുടെ വീടിന്റെ ഭംഗിയും അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴായിരിക്കുള്ള ഒരു നാടിന്റെ ഭംഗിയൊക്കെ നമ്മൾ കൂടുതൽ അടുത്തറിയുന്നുണ്ടാവുക അല്ലേ. അതുപോലെ തന്നെ ഒരാളുടെ അടുത്ത് നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഫെസ്റ്റിവലിനെ കുറിച്ച് നമ്മൾ ആഘോഷിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലും ഒരു പ്രൗഡൊക്കെയാണല്ലേ. നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്ന ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പഴയകാല നാടുവഴികളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. ഇതിൽ വലിയ ആക്ഷൻസ് ഇല്ല, വലിയ സസ്പെൻസ് ഇല്ല, പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൂടെ കൊണ്ടുപോകുന്ന ഒരു കൊച്ചു സിനിമയാണ് ഏതാണ് തല്ലേ, പൊന്മുട്ടയിടുന്ന താറാവ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ, ഒരു താറാവ് പൊന്മുട്ടയിട്ടാൽ പിന്നെ അതിൻ്റെ ഉടമസ്ഥൻ്റെ അവസ്ഥ എന്തായിരിക്കും? സന്തോഷമായിരിക്കുമോ അതോ അതിനെക്കുറിച്ച് കൂടുതൽ സ്വപ്നം കാണാൻ തുടങ്ങോ? ഈ ഒരു സിനിമ ആ ഒരു ആശയത്തെ ചുറ്റിപ്പറ്റിയിട്ടാണല്ലേ. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും സ്വാർത്ഥതയും ഒക്കെ വളരെ രസകരമായി അവതരിപ്പിച്ചൊരു സിനിമയാണിത്. സത്യനന്ദിക്കാടിൻ്റെ സംവിധാനവും ശ്രീനിവാസിൻ്റെ രചനയും ചേർന്നപ്പോൾ കിട്ടിയ ഒരു പ്രത്യേക നാടൻ ഹ്യൂമറാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അല്ലേ. ഇവിടെ കോമഡി ഉണ്ടാക്കാനായിട്ട് കഥാപാത്രങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും പെരുമാറുന്നില്ല. അവർ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ മനുഷ്യരെ പോലെയാണ്. അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ചിരിപ്പിക്കുന്നത്. അതുപോലെ ഇന്നത്തെ കാലത്ത് വലിയ ടെക്നോളജിയും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സിനിമകൾ ഒരുപാട് വരുമ്പോഴും ഇത്തരം സിനിമകൾ വീണ്ടും കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതിലെ സിംപ്ലിസിറ്റി തന്നെയാണല്ലേ. കഥ പഴയതാണെങ്കിലും മനുഷ്യരുടെ സ്വഭാവം മാറിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് പല രംഗങ്ങളും ഇന്നും നമുക്ക് വളരെ റിലേറ്റബിൾ ആയി തോന്നുന്നത്. ഏതായാലും ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് നമുക്ക് പോകാം. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ്. പൊന്മുട്ടയിടുന്ന തറവ് ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ ഓരോ കഥാപാത്രത്തിനും അവരുടേതായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ട് എന്നതാണ് അല്ലേ. ആരും പെർഫെക്റ്റ് അല്ല. ഓരോരുത്തരുടെയും ചെറിയ ചെറിയ കുറവുകളും ആഗ്രഹങ്ങളും പലപ്പോഴും കോമഡിയായി മാറുന്നതും പ്രത്യേകിച്ച് ഒരു കാര്യം കിട്ടിയാൽ അതിനെ എങ്ങനെ ഉപയോഗിക്കണം, അതിൽ നിന്ന് എങ്ങനെ കൂടുതൽ നേടണം എന്നൊക്കെയുള്ള ചിന്തകൾ കഥാപാത്രങ്ങളുടെ പെരുമാറ്റത്തിൽ നമ്മൾക്ക് കാണാല്ലേ. അതുകൊണ്ട് തന്നെ സിനിമയിലെ പല രംഗങ്ങളും വളരെ നാച്ചുറൽ ആയി തോന്നും. വലിയ ഡയലോഗ് അടിച്ചു പൊളിക്കുന്ന കോമഡി അല്ല ഇവിടെ. ഒരു കഥാപാത്രം പറയുന്ന ഒരു ചെറിയ വാക്ക്, മറ്റൊരാളുടെ റിയാക്ഷൻ, ചിലപ്പോൾ ഒരു നോട്ടം മതിയില്ലേ. പിന്നെ എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ നാട്ടിൻ പുറത്തെ അറ്റ്മോസ്ഫിയർ, ആ കാലത്തെ വീടുകളും വഴികളും ആളുകളുടെ സംസാര രീതിയും അവരുടെ ജീവിത ശൈലിയും ഒക്കെ സിനിമയ്ക്ക് ഒരു പ്രത്യേക ഫീൽ നൽകുന്നുണ്ട്. ഇന്ന് കാണുമ്പോൾ അതൊരു കോമഡി മൂവി എന്നതിലുപരി ഒരു കാലഘട്ടത്തിന്റെ ചെറിയൊരു ചിത്രം കൂടിയായി തോന്നുന്നല്ലേ. കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോരുത്തരുടെയും തീരുമാനം മറ്റൊരാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, അതിൽ നിന്ന് വീണ്ടും പുതിയ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, അതൊക്കെ വളരെ ലളിതമായിട്ടാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. എന്തായാലും പൊന്മുട്ടയിടുന്ന താറാവ് ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. കാലം എത്ര കഴിഞ്ഞാലും വൈൻ്റെ വീര്യം കൂടും എന്ന് പറയും പോലെയാണ് അല്ലേ. ആ ഒരു കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം, അതിന് മുൻപ് നമുക്ക് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ചാനക്കിയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, പൊന്മുട്ടയിടുന്ന താറാവ് ആ ഒരു സിനിമയുടെ ആദ്യത്തെ പേര് അതായിരുന്നില്ല, പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്നായിരുന്നു. പിന്നീടാണ് ഈ താറാവിലേക്ക് എത്തിയത്. എന്തായാലും നമ്മുടെ ഈ ഒരു കഥയിലേക്ക് വരുമ്പോ കഥ വളരെ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷേ ആ ഒരു സിംപ്ലിസിറ്റിയിലുള്ളതാണല്ലേ ശരിക്കും സിനിമയുടെ രസം ഒളിഞ്ഞിരിക്കുന്നത്. ഭാസ്കരൻ എന്നൊരു സാധാരണ തട്ടൻ സ്നേഹലത എന്ന പെൺകുട്ടിയെ സ്നേഹിക്കുന്നതും അവളെ സ്വന്തമാക്കാൻ അയാൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കഥയുടെ തുടക്കം. പക്ഷേ പ്രണയം മാത്രം പോരല്ലോ, അതിനിടയിൽ കുടുംബത്തിന്റെ താല്പര്യങ്ങളും നാട്ടുകാരുടെ അഭിപ്രായങ്ങളും ഓരോരുത്തരുടെയും ചെറിയ ചെറിയ സ്വാർത്ഥതകളും കടന്നു വരുന്നുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് സിനിമ ഒരു കഥാപാത്രത്തെയും പൂർണ്ണമായും നല്ലവനോ മോശക്കാരനായി കാണിക്കുന്നില്ല എന്നതാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു ലോജിക് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരാളുടെ ഭാഗം കേട്ടിട്ട് അയാളോടൊരു സിമ്പതി തോന്നും, പക്ഷെ സീൻ അടുത്തത് വരുമ്പോൾ അതേ കഥാപാത്രത്തോട് തന്നെ നമ്മൾക്കൊരു ദേഷ്യവും തോന്നും. അതാണ് ഈ ഒരു സിനിമയുടെ റൈറ്റിംഗിന്റെ ഒരു പ്രത്യേകത. പിന്നെ കഥയിൽ ഒരു 10 പവന്റെ മാല കടന്നു വരുന്നതോടെയാണല്ലേ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് ആകുന്നത്. ഭാസ്കരൻ അതിനായിട്ട് എടുക്കുന്ന എഫേർട്ട് വളരെ സിൻസിയർ ആണ്, പക്ഷേ അയാൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുമോ എന്നതാണ് ചോദ്യം. ഇനി ഇവിടെ ഞാൻ കഥ മുഴുവനായിട്ട് പറഞ്ഞു കളയുന്നില്ല, കാരണം ഈ സിനിമയുടെ റിയൽ ഫൺ സ്പോയിലർ ഇല്ലാതെ കാണുമ്പോഴാണല്ലേ പ്രത്യേകിച്ച് കഥാപാത്രങ്ങൾ പിന്നിട്ടോടുന്ന തീരുമാനങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസും ആണ് ഈ ഒരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കാര്യം കൂടി പറയാ, വെറും ഒരു ലവ് സ്റ്റോറി ആയി തുടങ്ങി പതുക്കെ ഒരു ഗ്രാമത്തിലെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. അവിടെ ചിരിയുണ്ട്, ചെറിയ വേദനകളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്, പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മൊമെന്റ്സും ഉണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സിനിമ കാണാത്തവരായിട്ട് അങ്ങനെ ആരും കാണുമെന്ന്. സോ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ പാട്ടുകൾക്കുള്ള സുഖമായിട്ടുണ്ട്, കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനക്കിയാണ്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ചാനക്കിയാണ്. സമ്മാനത്തിന്റെ കാര്യം മറന്നുപോയതാണോ മിസ്സായതാണോ? ദീ ആ ഒരു ചോദ്യമായിട്ട് എഗെയിൻ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മിസ്സായിരിക്കൊക്കെ വേണ്ടി ദാ പഠിച്ചു നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം. ഹൃദയത്തിന് എത്ര അറകളുണ്ട്? ഹൃദയത്തിന് എത്ര അറകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879907 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879907 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം അയക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേയും ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദേ 4 മണി ആകാറായിട്ടുണ്ട്. ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. എന്ത് പെട്ടെന്നാണല്ലേ, ഇനിയിപ്പോ വീക്കെൻഡ് ഒക്കെ ആണ് വരുന്നത്, വെള്ളിയാഴ്ച. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ദിവസമാണ്, കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ്. എണീക്കുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ എനർജി ആണ് എന്ന് തന്നെ പറയാം. കാരണം വീക്കെൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ എണ്ണി തുടങ്ങിയില്ല, ഇപ്പോഴേ എണ്ണി തുടങ്ങി വീക്കെൻഡ്സ് ആവാനായിട്ട്. ഈ കുറച്ചും കൂടി ഇത് റിലേറ്റബിൾ ആകാം ഈ കുട്ടികൾക്കാണ്. നമ്മളെല്ലാവരും ഇതൊക്കെ പറയുമ്പോൾ പോലും ഞാൻ എൻ്റെ കുട്ടിക്കാലമാണ് ആലോചിക്കുന്നത്. ആ ഒരു സമയം ആകാനായിട്ട് ഈ വെള്ളിയാഴ്ച ദിവസം പോകാൻ ഒരു സ്പെഷ്യൽ എനർജി തന്നെയാണ്. ആ ഒരു ദിവസം ആകാനായിട്ട് നമ്മളെല്ലാവരും പ്രത്യേകം ഈ കണ്ണിൽ എണ്ണി ഒഴിച്ച് കാത്തിരിക്കുമെന്ന് തന്നെ പറയാം. അതുപോലെ കാത്തിരിക്കുന്നവരുണ്ടോ? എന്തായാലും എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് കഥകളൊക്കെ പറയാനായിട്ടുണ്ട്. സമയം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. അപ്പൊ വെള്ളിയാഴ്ച കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരിക്കുള്ളൂ. അതെന്താണ് എന്നൊക്കെ നമുക്ക് വഴിയായി പറയാം നാളെ. അത് ഈ സമയം ഇതേ ഫ്രീക്വൻസിയിൽ ഇനി കൂടുതൽ ഫാൻ കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനക്കി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: May the mantra of love cherish

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.